പൂർവീന പാരുപാവേദ പൂർവീന പാരുപാവേ ഹിംഗലാ ഹിമാലയ ഗുർഗര ദേജി ഗുണ ഗാവേ തേരോ നാമ ഹൈ ജോഗി ജോഗ സാധേ പൗന സാധന കതേ കുബാദേ അർബ കെ ആർബി അരാധേ തേരോ നാമ ഹൈ ഫാർസി ഫരംഗി മാന കൽദാരി കുറേശി ഡാനെ പശ്ചിമ കെ പശ്ചിമീ പെചാനെ നിജ കാമ ഗേ മർഹട്ടാ മംഗേൽ തേരി മനസോ തപസ്യ കർ മർഹട്ടാ മംഗേൽ തേരി മനസോ തപസ്യ കർ